ഹരിതകം സൃഷ്ടികളും മഹാപ്പാടങ്ങളും ഹരിതം അങ്ങനെ മനസ്സിലാകുന്നു. നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുക.